ഉയർത്തി ആരാധിക്കുന്നവരെ, ഘനമഹിമയും മാക്ഷിമയും മഹത്വവും തുതി സ്തോത്ര പുകഴ് മേന്മയും ഉമക്ക് മാത്രം തരുകയും ഉയർന്നിരുപ്പിലാകെ മഹിമപ്പെടും.